കിഷോർ കുമാർ എവം ലത മംഗേഷ്കർക്ക് കണ്ഠരെ ശുണന്തു കർച്ചക്രമര പരവർത്തി ഗീതടി കഥചിത്ര ആ ഗലി ലഗ്ജാ.